0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പുതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പയ്ക്കു നേരെ ആക്രമണം നടന്നയിടത്ത് പ്രാർത്ഥന നടത്തി ലിയോ 14-ാമൻ പാപ്പ. ബുധനാഴ്ചകളിലെ പതിവുപോലെ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പുതുകൂടിക്കാഴ്ചയ്ക്കെത്തിയ അവസരത്തിലാണ് 1981 മെയ് 13-ന് നടന്ന ഈ ആക്രമണത്തിന്റെ ഇടത്ത് പരിശുദ്ധപിതാവ് പ്രാർത്ഥന നടത്തിയത്. മരിയഭക്തനായിരുന്ന വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പായ്ക്കു നേരെയുണ്ടായ ആക്രമണത്തെ അനുസ്മരിച്ച പാപ്പ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചാണ് ഈ ബുധനാഴ്ച പ്രഭാഷണം നടത്തിയത്. ഫാത്തിമ മാതാവിന്റെ സന്ദേശം ലോകത്തിന് സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ആഹ്വാനമാണെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ യുദ്ധം മൂലം ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കായി മറിയത്തിന്റെ നിർമ്മലഹൃദയത്തോട് പ്രാർത്ഥിക്കാൻ ഏവരോടും അഭ്യർത്ഥിച്ചു. മുൻ അപ്പസ്തോലിക നുൺഷ്യോ കർദിനാൾ പോൾ എമിൽ ഷെറിഗ് അന്തരിച്ചു. അപ്പസ്തോലിക നുൺഷ്യോ എന്ന നിലയിലും പരിശുദ്ധ സിംഹാസനത്തിന്റെ വിവിധ ഡിക്കാസ്റ്ററികളിലെ അംഗമെന്ന നിലയിലും സഭയോടും പത്രോസിന്റെ പിൻഗാമികളായ മാർപ്പാപ്പാമാരോടുമുള്ള സ്നേഹത്തിന്റെ സാക്ഷ്യമായിരുന്നു കർദിനാൾ ഷെറിഗിന്റെ ജീവിതമെന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും മാതൃരൂപതയായ സിയോൺ രൂപതയ്ക്കും അനുശോചനമറിയിച്ചുകൊണ്ട് നൽകിയ സന്ദേശത്തിൽ ലിയോ 14-ാമൻ പാപ്പ എഴുതി. 1978 മുതൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ നയതന്ത്ര വിഭാഗത്തിൽ സേവനമാരംഭിച്ച കർദിനാൾ ഷെറിഗ് ഉഗാണ്ട, തെക്കൻ കൊറിയ, മംഗോളിയ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ അപ്പസ്തോലിക നുൺഷ്യോകളിൽ സഹകാരിയായും ആൻഡിലീസ് ദ്വീപസമൂഹങ്ങൾ, കൊറിയ, നോർദിക് രാജ്യങ്ങൾ, അർജന്റീന, ഇറ്റലി എന്നിവിടങ്ങളിൽ അപ്പസ്തോലിക നുൺഷ്യോയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2023 സെപ്റ്റംബർ 30 ഫ്രാൻസിസ് പാപ്പയായിരുന്നു അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്കുയർത്തിയത്. വത്തിക്കാനിലെ സാന്താമാർത്ത ഭവനത്തിൽ വിശ്രമജീവിതം നയിച്ചുവരവെ മെയ് 12 ചൊവ്വാഴ്ച രാവിലെയാണ് കർദിനാൾ ഷെറിഗ് നിര്യാതനായത്. പാപ്പായുടെ അനുമതിയില്ലാതെ പുതിയ മെത്രാന്മാരെ വാഴിക്കാനുള്ള 10-ാം പിയൂസിന്റെ സഭ എന്ന പാരമ്പര്യവാദികളായ കത്തോലിക്കാ പുരോഹിതന്മാരുടെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ തീരുമാനത്തിനെതിരെ വീണ്ടും മുന്നറിയിപ്പ് നൽകി പരിശുദ്ധ സിംഹാസനം. വരുന്ന ജൂലൈ മാസത്തിൽ നടത്തുമെന്നറിയിച്ചിരിക്കുന്ന മിത്രാഭിഷേകത്തെ സഭയിൽ പിളർപ്പുണ്ടാക്കുന്ന പ്രവൃത്തിയെന്ന് വിശേഷിപ്പിച്ച വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ഇത് സഭാനിയമപ്രകാരം പുറത്താകൽ നടപടിയിലേക്കു നയിക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ന് ഓർമ്മപ്പെടുത്തി. ആർച്ച് ബിഷപ്പ് മാർസെൽ ലെഫേബ്ര സ്ഥാപിച്ച ഈ പുരോഹിത സമൂഹം മിത്രാഭിഷേക ചടങ്ങുകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന പാപ്പായുടെ തുടർച്ചയായ ആഹ്വാനത്തിനു ശേഷവും തങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ടു പോകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സഭയിൽ ശീശ്മയായി കണക്കാക്കപ്പെടുന്ന ഇത്തരമൊരു പ്രവൃത്തിയുടെ ആഘാതത്തെക്കുറിച്ച് ഡിക്കാസ്റ്ററി വിശ്വാസികളെ ഓർമ്മപ്പെടുത്തിയത്. 10-ാം പിയൂസിന്റെ പേരിലുള്ള പുരോഹിത സഹോദര സമൂഹത്തിന്റെ മേലധികാരികളിൽ പരിശുദ്ധാത്മാവ് തന്റെ വെളിച്ചം നിറയ്ക്കട്ടെയെന്നും അവർ തങ്ങളെടുത്ത ഗൗരവതരമായ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറട്ടെയെന്നുമാണ് പാപ്പ പ്രാർത്ഥിക്കുന്നതെന്ന് കർദിനാൾ പ്രസ്താവിച്ചു. ദൈവത്തിനെതിരെയുള്ള ഗൗരവതരമായ ഒരു തെറ്റായി 10-ാം പിയൂസിന്റെ സഭയുടെ തീരുമാനത്തെ വിശേഷിപ്പിച്ച ഡിക്കാസ്റ്ററി അധ്യക്ഷൻ ജോൺ പോൾ 2-ാമൻ പാപ്പയുടെ എക്ലേസിയ ദേയി സംബന്ധിച്ച് നിയമപരമായ കാര്യങ്ങൾക്കായുള്ള പൊന്തിഫിക്കൽ കൌൺസിലിന്റെ 1996 ഓഗസ്റ്റ് 24 വിശദീകരണ രേഖ പരാമർശിച്ചുകൊണ്ട് സഭാനിയമമനുസരിച്ചുള്ള പുറത്താകൽ നടപടിക്കു കാരണമാകുന്ന ഒന്നാണിതെന്ന് മുന്നറിയിപ്പ് നൽകി. വത്തിക്കാൻ നയതന്ത്രം നൂറ്റാണ്ടുകളായി ലോകത്തിൽ സമാധാനത്തിനു വേണ്ടിയുള്ള ശുശ്രൂഷയാണ് നൽകുന്നതെന്നും സമാധാനം, മാനവികത, മതസ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ, ജനാധിപത്യം, അന്താരാഷ്ട്ര നിയമങ്ങൾ, ജീവന്റെ സംരക്ഷണം, കുടുംബമൂല്യങ്ങൾ എന്നിവ ഉയർത്തിപ്പിടിക്കാനാണ് വത്തിക്കാൻ അതിന്റെ നയതന്ത്ര പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും വത്തിക്കാനും കേപ്പ് വെർഡെയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് 14-ാം തീയതി കേപ്പ് വെർഡെയിൽ നടന്ന സമ്മേളനത്തിൽ വത്തിക്കാനും വിദേശരാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളുമായുള്ള ബന്ധത്തിനായുള്ള വിഭാഗം തലവൻ ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗാലഗർ. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് അടുത്തത്. രണ്ടായിരത്തിഇരുപത്തിയാറ് ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൌൺസിലിനെയും അതിന്റെ പ്രമുഖരേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് ജനതകളുടെ പ്രകാശം എന്നർത്ഥം വരുന്ന ലൂമൻ ജെൻസിയും എന്ന പ്രമാണരേഖയെ ആധാരമാക്കി കന്യകാമറിയം സഭയുടെ മാതൃക എന്ന വിഷയത്തിൽ ദൈവത്തോടും സഭയോടുമുള്ള സ്നേഹബന്ധത്തിലും രക്ഷാകരരഹസ്യത്തിലും പരിശുദ്ധാമ്മയുടെ സ്ഥാനവും മാതൃകയും എടുത്തുകാട്ടിയ പാപ്പ കന്യകാമറിയത്തിന്റെ മാതൃകയിൽ സഭയെ സ്നേഹിക്കാനും സഭയുടെ ഭാഗമായി സ്വയം തിരിച്ചറിയാനും ക്ഷണിച്ചുകൊണ്ടാണ് മെയ് 13-ാം തീയതി ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പതിവുപോലെ ഉദ്ബോധനം നടത്തിയത്. പുതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ചത്വരത്തിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്കിടയിലൂടെ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയ്ക്ക് മുന്നിൽ ഒരുക്കപ്പെട്ടിരുന്ന വേദിയിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു. പരിശുദ്ധ പിതാവിന്റെ പ്രബോധന പ്രഭാഷണത്തിന് മുൻപായി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 13-ും 14-ും വാക്യങ്ങൾ വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
3: Dagli atti degli apostoli, entrati in città, salirono nella stanza al piano superiore dove erano soliti riunirsi.
2: അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമിയോ, മത്തായി, ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവർ ഏകമനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു.
3: Insieme ad alcune donne e a Maria, la madre di Gesù e ai fratelli di lui. Parola di Dio.
2: വചനവായനയെ തുടർന്ന് പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
4: Cari fratelli e sorelle, buongiorno e benvenuti. Il Concilio Vaticano II ha voluto dedicare l'ultimo capitolo della Costituzione dogmatica sulla Chiesa alla Vergine Maria.
2: പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭദിനം, സ്വാഗതം. രണ്ടാം വത്തിക്കാൻ കൌൺസിൽ അതിന്റെ പ്രമാണരേഖയുടെ അവസാന അധ്യായം പരിശുദ്ധ കന്യകാമറിയത്തിനായാണ് സമർപ്പിച്ചിരിക്കുന്നത്. അവളെ അതിശ്രേഷ്ഠയായും തികച്ചും വ്യത്യസ്തയായ സഭാംഗമായും വിശ്വാസത്തിലും സ്നേഹത്തിലും ഏറ്റവും മികച്ച മാതൃകയായും സഭ അംഗീകരിക്കുന്നു. മാംസമായി തീർന്ന ദൈവപുത്രനെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനു കീഴിൽ സ്വീകരിക്കുകയും അവന് ജന്മമേകുകയും ചെയ്ത അവളിൽ എപ്രകാരമാണ് മുഴുവൻ സഭാസമൂഹത്തിന്റെയും ഉത്തമ മാതൃകയെയും അംഗത്തെയും അമ്മയെയും തിരിച്ചറിയാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ വാക്കുകൾ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. തന്നിൽ പൂർത്തീകരിക്കപ്പെട്ട കൃപയുടെ പ്രവൃത്തിയാൽ സ്വയം രൂപപ്പെടാൻ വിട്ടുകൊടുക്കുകയും തന്റെ വിശ്വാസത്താലും കന്യകാസ്നേഹത്താലും അത്യുന്നതന്റെ ദാനത്തെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് മുഴുവൻ സഭയും ആയിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്തിനാണോ അതിന്റെ ഉത്തമ മാതൃകയായി മറിയം മാറുന്നു. സഭയ്ക്കുള്ള ഈ വിളി കർത്താവിന്റെ വചനത്തിന്റെ സൃഷ്ടിയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വിധേയമായി ജനിച്ച ദൈവമക്കളുടെ അമ്മയുമാകാനുള്ളതാണ്. മാത്രവുമല്ല, ദൈവത്തിന്റെ വിശുദ്ധജനവുമായുള്ള കൂട്ടായ്മയിൽ ദൈവികരഹസ്യത്തോടുള്ള നിരുപാധികമായ തുറന്ന മനസ്സിന്റെ ഉത്തമമായ രൂപം നൽകപ്പെടുന്ന ഏറ്റവും മികച്ച വിശ്വാസി എന്ന നിലയിൽ മറിയം സഭാസമൂഹത്തിന്റെ മികച്ച അംഗമാണ്. അവസാനമായി, നമുക്കിടയിലേക്ക് വന്ന നിത്യപ്രിയനായ തന്റെ മകനിലൂടെ സ്നേഹിക്കപ്പെടുന്ന മക്കളെ ജനിപ്പിക്കുന്നതിനാൽ മറിയം മുഴുവൻ സഭയുടെയും അമ്മയാകുന്നു എന്നതിനാൽ മുഴുവൻ സഭയ്ക്കും താൻ ശ്രവിക്കപ്പെടുമെന്നും സംരക്ഷിക്കപ്പെടുമെന്നും സ്നേഹിക്കപ്പെടുമെന്നുമുള്ള ഉറപ്പോടെയും പുത്രസഹജമായ വിശ്വാസത്തോടെയും അവളിലേക്ക് തിരിയാൻ കഴിയും.
4: Nella certezza di essere ascoltata, custodita e amata. Si potrebbe esprimere l'insieme di queste caratteristiche della Vergine Maria parlando di lei come della donna icona del mistero.
2: പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഈ പ്രത്യേകതകളെയെല്ലാം ഒരുമിച്ചു ചേർത്ത് അവളെ രഹസ്യത്തിന്റെ പ്രതീകമായ സ്ത്രീ, വുമൺ ഐക്കൺ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനാകും. സ്ത്രീ എന്ന പദം ഉപയോഗിക്കുന്നത് വഴി മിശിഹായുടെ അമ്മയാകുകയെന്ന അസാധാരണ അനുഭവം ജീവിക്കാൻ സാധിച്ച ഈ ഇസ്രായേൽ പുത്രിയുടെ ചരിത്രപരമായ മൂർത്തതയാണ് എടുത്തുകാണിക്കപ്പെടുന്നത്. ഐക്കൺ, പ്രതീകം എന്ന പ്രയോഗത്തിലൂടെ അവരോഹണത്തിന്റെയും ആരോഹണത്തിന്റെയും ഇരട്ട ചലനങ്ങൾ അവളിൽ സാക്ഷാത്കരിക്കപ്പെടുന്നുവെന്നത് നാം ഊന്നിപ്പറയുന്നു. അവളിലാണ് ദൈവത്തിന്റെ ഭാഗത്തുനിന്നുള്ള സൗജന്യമായ തിരഞ്ഞെടുപ്പും ദൈവത്തിലുള്ള വിശ്വാസത്തിന് അവളേകുന്ന സ്വതന്ത്രമായ സമ്മതവും വിളങ്ങുന്നത്. അതുകൊണ്ടുതന്നെ ഒരിക്കൽ മറഞ്ഞിരുന്നതും യേശുക്രിസ്തുവിൽ അതിന്റെ പൂർണതയിൽ വെളിപ്പെട്ടതുമായ ദൈവിക രക്ഷാകര പദ്ധതിയുടെ ദൈവികരഹസ്യത്തിന്റെ പ്രതീകമായ സ്ത്രീയാണ് മറിയം. രക്ഷാകര പ്രവൃത്തിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിനായി നീക്കിവയ്ക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായ സ്ഥാനത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ഉദ്ബോധനമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമുക്കു നൽകിയത്. രക്ഷയുടെ ഏകമധ്യസ്ഥൻ യേശുക്രിസ്തുവാണെന്നും പരിശുദ്ധാമ്മ ക്രിസ്തുവിന്റെ ഈ അതുല്യമായ മാധ്യസ്ഥ്യത്തെ ഒരു തരത്തിലും മറയ്ക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് അതിന്റെ ശക്തി വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും കൗൺസിൽ ഓർമ്മിപ്പിച്ചു. അതേസമയം വചനം മാംസമാകുകയെന്ന പദ്ധതിയുടെ ഭാഗമായി ദൈവമാതാവാകാനായി അനാദിമുതൽ നിശ്ചയിക്കപ്പെട്ടിരുന്ന പരിശുദ്ധ കന്യക തന്റെ അനുസരണം, വിശ്വാസം, പ്രത്യാശ, ആർദ്രമായ സ്നേഹം എന്നിവയാൽ ആത്മാക്കളുടെ അഭൗമികമായ ജീവൻ തിരികെ നൽകാനുള്ള രക്ഷകന്റെ പദ്ധതിയോട് തികച്ചും അതുല്യമായ രീതിയിൽ സഹകരിച്ചു. ഇക്കാരണത്താൽ അവൾ കൃപയുടെ ക്രമത്തിൽ നമുക്ക് അമ്മയായിത്തീർന്നു.
4: La speranza e l'ardente carità per restaurare la vita soprannaturale delle anime. Per questo ella è diventata per noi madre nell'ordine della grazia.
2: സഭയുടെ രഹസ്യാത്മകത പരിശുദ്ധ കന്യകാമറിയത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ദൈവജനം അവളിൽ തങ്ങളുടെ ഉദ്ഭവവും മാതൃകയും ദേശവും പ്രതിനിധീകരിക്കപ്പെട്ടു കാണുന്നു. കർത്താവിന്റെ അമ്മയിൽ സഭ തന്റെ തന്നെ രഹസ്യത്തെയാണ് ധ്യാനിക്കുന്നത്. ഇത് അവൾ വിളിക്കപ്പെട്ടിരിക്കുന്ന കന്യാപരമായ വിശ്വാസത്തിന്റെയോ മാതൃപരമായ സ്നേഹത്തിന്റെയോ വൈവാഹിക ഉടമ്പടിയുടെയോ മാതൃക മറിയത്തിൽ കാണുന്നതിനാൽ മാത്രമല്ല, മറിച്ച് അതിന്റെ മാതൃകാരൂപത്തെ, താൻ എന്തായിരിക്കാനാണോ വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ മാതൃകാപരമായ രൂപത്തെ അവളിൽ തിരിച്ചറിയുന്നതിനാലാണ്. നമുക്ക് കാണാൻ കഴിയുന്നതുപോലെ ലൂമൻ ജെൻസിയുമിൽ കന്യകാമാതാവിനെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ സഭയെ സ്നേഹിക്കാനും വരാനിരിക്കുന്നതും മഹത്വത്തിൽ പൂർണമായി സാക്ഷാത്കരിക്കപ്പെടുന്നതുമായ ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണത്തിനായി അവളിലൂടെ ശുശ്രൂഷ ചെയ്യാനുമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കു മുന്നിലുള്ള പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉന്നത മാതൃകയാൽ സ്വയം ചോദ്യം ചെയ്യപ്പെടാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. നമ്മോട് ആവശ്യപ്പെടുന്നവയ്ക്ക് അവളുടെ മാതൃകയിൽ ഉത്തരം നൽകാൻ കഴിയുന്നതിനു വേണ്ടി തന്റെ മാധ്യസ്ഥ്യത്തിലൂടെ നമ്മെ സഹായിക്കണമേയെന്ന് അപേക്ഷിക്കുകയും ചെയ്യാം. സഭയിലുള്ള എന്റെ അംഗത്വം ഞാൻ എളിമയുള്ളതും സജീവവുമായ വിശ്വാസത്തോടെ ജീവിക്കുന്നുണ്ടോ? തന്റെ അനന്തമായ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകാനായി ദൈവം എനിക്കു നൽകിയ ഉടമ്പടിയുടെ സമൂഹത്തെ അതിൽ ഞാൻ തിരിച്ചറിയുന്നുണ്ടോ? ദൈവം തന്ന ഇടയന്മാരോടുള്ള അനുസരണത്തിലൂടെ സഭയുടെ ജീവിക്കുന്ന ഭാഗമാണ് ഞാനെന്ന് തിരിച്ചറിയുന്നുണ്ടോ? സഭയുടെ ഉത്തമ മാതൃകയും അംഗവും മാതാവുമെന്ന നിലയിൽ മറിയത്തെ കണ്ട് അവളുടെ പുത്രന്റെ വിശ്വസ്ത ശിഷ്യനായിരിക്കുന്നതിൽ സഹായിക്കാനായി അവളോട് അപേക്ഷിക്കാറുണ്ടോ? സഹോദരീ സഹോദരന്മാരെ, മറിയത്തിന്റെ മേൽ ഇറങ്ങി വന്നതും എളിമയോടും വിശ്വാസത്തോടും കൂടി നാം അപേക്ഷിക്കുന്നതുമായ പരിശുദ്ധാത്മാവ് ഈ അത്ഭുതകരമായ യാഥാർത്ഥ്യങ്ങൾ ജീവിക്കാൻ നമ്മെ സഹായിക്കട്ടെ. സഭയുടെ പ്രാമാണികരേഖയായ ലൂമൻ ജെൻസിയും ആഴത്തിൽ പഠിച്ച ശേഷം പരിശുദ്ധാമ്മയായ സഭയോടുള്ള സ്നേഹം നമ്മിൽ വളരാനുള്ള ദാനം നമുക്കായി കന്യകാമറിയത്തോട് അപേക്ഷിക്കാം. അപ്രകാരം സംഭവിക്കട്ടെ.
4: E dopo aver approfondito la Costituzione Lumen Gentium, chiediamo alla Vergine di ottenerci questo dono. Ci cresca in tutti noi l'amore per la Santa Madre Chiesa. Così sia.
2: ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനുശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

Buona Pasqua a tutti!

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്ക് ഏവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പയ്ക്കു നേരെ ആക്രമണം നടന്നയിടത്ത് പ്രാർത്ഥന നടത്തി ലിയോ 14-ാമൻ പാപ്പ. ബുധനാഴ്ചകളിലെ പതിവ് പോലെ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പൊതുകൂടിക്കാഴ്ചയ്ക്കെത്തിയ അവസരത്തിലാണ് 1981 May 13 നടന്ന ഈ ആക്രമണത്തിന്റെ ഇടത്ത് പരിശുദ്ധ പിതാവ് പ്രാർത്ഥന നടത്തിയത്. മരിയഭക്തനായിരുന്ന വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പയ്ക്കു നേരെയുണ്ടായ ആക്രമണത്തെ അനുസ്മരിച്ച പാപ്പ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചാണ് ഈ ബുധനാഴ്ച പ്രഭാഷണം നടത്തിയത്. ഫാത്തിമ മാതാവിന്റെ സന്ദേശം ലോകത്തിന് സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ആഹ്വാനമാണെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ യുദ്ധം മൂലം ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കായി മറിയത്തിന്റെ നിർമ്മലഹൃദയത്തോട് പ്രാർത്ഥിക്കാൻ ഏവരോടും അഭ്യർത്ഥിച്ചു. മുൻ അപ്പസ്തോലിക നുൺഷ്യോ കർദിനാൾ പോൾ എമിൽ ഷെറിഗ് അന്തരിച്ചു. അപ്പസ്തോലിക നുൺഷ്യോ എന്ന നിലയിലും പരിശുദ്ധ സിംഹാസനത്തിന്റെ വിവിധ ഡിക്കാസ്റ്ററികളിലെ അംഗമെന്ന നിലയിലും സഭയോടും പത്രോസിന്റെ പിൻഗാമികളായ മാർപ്പാപ്പാമാരോടുമുള്ള സ്നേഹത്തിന്റെ സാക്ഷ്യമായിരുന്നു കർദിനാൾ ഷെറിഗിന്റെ ജീവിതമെന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും മാതൃരൂപതയായ സിയോൺ രൂപതയ്ക്കും അനുശോചനമറിയിച്ചുകൊണ്ട് നൽകിയ സന്ദേശത്തിൽ ലിയോ 14-ാമൻ പാപ്പ എഴുതി. 1978 മുതൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ നയതന്ത്ര വിഭാഗത്തിൽ സേവനമാരംഭിച്ച കർദിനാൾ ഷെറിഗ് ഉഗാണ്ട, തെക്കൻ കൊറിയ, മംഗോളിയ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ അപ്പസ്തോലിക നുൺഷ്യച്ചറുകളിൽ സഹകാരിയായും ആൻഡിലീസ് ദ്വീപസമൂഹങ്ങൾ, കൊറിയ, നോർദിക് രാജ്യങ്ങൾ, അർജന്റീന, ഇറ്റലി എന്നിവിടങ്ങളിൽ അപ്പസ്തോലിക നുൺഷ്യയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2023 September 30 ഫ്രാൻസിസ് പാപ്പയായിരുന്നു അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്കുയർത്തിയത്. വത്തിക്കാനിലെ സാന്താമാർത്ത ഭവനത്തിൽ വിശ്രമജീവിതം നയിച്ചുവരവെ May 12 ചൊവ്വാഴ്ച രാവിലെയാണ് കർദിനാൾ ഷെറിഗ് നിര്യാതനായത്. പാപ്പായുടെ അനുമതിയില്ലാതെ പുതിയ മെത്രാന്മാരെ വാഴിക്കാനുള്ള 10-ാം പിയൂസിന്റെ സഭ എന്ന പാരമ്പര്യവാദികളായ കത്തോലിക്കാ പുരോഹിതന്മാരുടെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ തീരുമാനത്തിനെതിരെ വീണ്ടും മുന്നറിയിപ്പ് നൽകി പരിശുദ്ധ സിംഹാസനം. വരുന്ന ജൂലൈ മാസത്തിൽ നടത്തുമെന്നറിയിച്ചിരിക്കുന്ന മിത്രാഭിഷേകത്തെ സഭയിൽ പിളർപ്പുണ്ടാക്കുന്ന പ്രവൃത്തിയെന്ന് വിശേഷിപ്പിച്ച വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ഇത് സഭാനിയമപ്രകാരം പുറത്താകൽ നടപടിയിലേക്കു നയിക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ന് ഓർമ്മപ്പെടുത്തി. ആർച്ച് ബിഷപ്പ് മാർസെൽ ലെഫേബ്ര സ്ഥാപിച്ച ഈ പുരോഹിത സമൂഹം മിത്രാഭിഷേക ചടങ്ങുകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന പാപ്പായുടെ തുടർച്ചയായ ആഹ്വാനത്തിനു ശേഷവും തങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ടു പോകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സഭയിൽ ശീശ്മയായി കണക്കാക്കപ്പെടുന്ന ഇത്തരമൊരു പ്രവൃത്തിയുടെ ആഘാതത്തെക്കുറിച്ച് ഡിക്കാസ്റ്ററി വിശ്വാസികളെ ഓർമ്മപ്പെടുത്തിയത്. 10-ാം പിയൂസിന്റെ പേരിലുള്ള പുരോഹിത സഹോദര സമൂഹത്തിന്റെ മേലധികാരികളിൽ പരിശുദ്ധാത്മാവ് തന്റെ വെളിച്ചം നിറയ്ക്കട്ടെയെന്നും അവർ തങ്ങളെടുത്ത ഗൗരവതരമായ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറട്ടെയെന്നുമാണ് പാപ്പ പ്രാർത്ഥിക്കുന്നതെന്ന് കർദിനാൾ പ്രസ്താവിച്ചു. ദൈവത്തിനെതിരെയുള്ള ഗൗരവതരമായ ഒരു തെറ്റായി 10-ാം പിയൂസിന്റെ സഭയുടെ തീരുമാനത്തെ വിശേഷിപ്പിച്ച ഡിക്കാസ്റ്ററി അധ്യക്ഷൻ ജോൺ പോൾ 2-ാമൻ പാപ്പയുടെ എക്ലേസിയ ദേയി സംബന്ധിച്ച് നിയമപരമായ കാര്യങ്ങൾക്കായുള്ള പൊന്തിഫിക്കൽ കൌൺസിലിന്റെ 1996 August 24 വിശദീകരണ രേഖ പരാമർശിച്ചുകൊണ്ട് സഭാനിയമമനുസരിച്ചുള്ള പുറത്താകൽ നടപടിക്കു കാരണമാകുന്ന ഒന്നാണിതെന്ന് മുന്നറിയിപ്പ് നൽകി. വത്തിക്കാൻ നയതന്ത്രം നൂറ്റാണ്ടുകളായി ലോകത്തിൽ സമാധാനത്തിനു വേണ്ടിയുള്ള ശുശ്രൂഷയാണ് നൽകുന്നതെന്നും സമാധാനം, മാനവികത, മതസ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ, ജനാധിപത്യം, അന്താരാഷ്ട്ര നിയമങ്ങൾ, ജീവന്റെ സംരക്ഷണം, കുടുംബ മൂല്യങ്ങൾ എന്നിവ ഉയർത്തിപ്പിടിക്കാനാണ് വത്തിക്കാൻ അതിന്റെ നയതന്ത്ര പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും വത്തിക്കാനും കേപ്പ് വെർഡെയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് 14-ാം തീയതി കേപ്പ് വെർഡെയിൽ നടന്ന സമ്മേളനത്തിൽ വത്തിക്കാനും വിദേശരാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളുമായുള്ള ബന്ധത്തിനായുള്ള വിഭാഗം തലവൻ ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗാലഗർ. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പുതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് അടുത്തത്. രണ്ടായിരത്തിഇരുപത്തിയാറ് ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൌൺസിലിനെയും അതിന്റെ പ്രമുഖരേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് ജനതകളുടെ പ്രകാശം എന്നർത്ഥം വരുന്ന ലൂമൻ ജെൻസിയും എന്ന പ്രമാണരേഖയെ ആധാരമാക്കി കന്യകാമറിയം സഭയുടെ മാതൃക എന്ന വിഷയത്തിൽ ദൈവത്തോടും സഭയോടുമുള്ള സ്നേഹബന്ധത്തിലും രക്ഷാകര രഹസ്യത്തിലും പരിശുദ്ധമ്മയുടെ സ്ഥാനവും മാതൃകയും എടുത്തുകാട്ടിയ പാപ്പ കന്യകാമറിയത്തിന്റെ മാതൃകയിൽ സഭയെ സ്നേഹിക്കാനും സഭയുടെ ഭാഗമായി സ്വയം തിരിച്ചറിയാനും ക്ഷണിച്ചുകൊണ്ടാണ് മെയ് 13-ാം തീയതി ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പതിവുപോലെ ഉദ്ബോധനം നടത്തിയത്. പുതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ചത്വരത്തിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്കിടയിലൂടെ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയ്ക്ക് മുന്നിൽ ഒരുക്കപ്പെട്ടിരുന്ന വേദിയിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു. പരിശുദ്ധപിതാവിന്റെ പ്രബോധന പ്രഭാഷണത്തിന് മുൻപായി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 13-ും 14-ും വാക്യങ്ങൾ വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
3: Dagli atti degli apostoli, entrati in città, salirono nella stanza al piano superiore dove erano soliti riunirsi.
2: അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമിയോ, മത്തായി, ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവർ ഏകമനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു.
3: Insieme ad alcune donne e a Maria, la madre di Gesù, e ai fratelli di lui. Parola di Dio.
2: വചനവായനയെ തുടർന്ന് പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
4: Cari fratelli e sorelle, buongiorno e benvenuti. Il Concilio Vaticano II ha voluto dedicare l'ultimo capitolo della Costituzione dogmatica sulla Chiesa alla Vergine Maria.
2: പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭദിനം, സ്വാഗതം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അതിന്റെ പ്രമാണരേഖയുടെ അവസാന അധ്യായം പരിശുദ്ധ കന്യകാമറിയത്തിനായാണ് സമർപ്പിച്ചിരിക്കുന്നത്. അവളെ അതിശ്രേഷ്ഠയായും തികച്ചും വ്യത്യസ്തയായ സഭാംഗമായും വിശ്വാസത്തിലും സ്നേഹത്തിലും ഏറ്റവും മികച്ച മാതൃകയായും സഭ അംഗീകരിക്കുന്നു. മാംസമായി തീർന്ന ദൈവപുത്രനെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനു കീഴിൽ സ്വീകരിക്കുകയും അവന് ജന്മമേകുകയും ചെയ്ത അവളിൽ എപ്രകാരമാണ് മുഴുവൻ സഭാസമൂഹത്തിന്റെയും ഉത്തമ മാതൃകയെയും അംഗത്തെയും അമ്മയെയും തിരിച്ചറിയാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ വാക്കുകൾ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. തന്നിൽ പൂർത്തീകരിക്കപ്പെട്ട കൃപയുടെ പ്രവൃത്തിയാൽ സ്വയം രൂപപ്പെടാൻ വിട്ടുകൊടുക്കുകയും തന്റെ വിശ്വാസത്താലും കന്യകാസ്നേഹത്താലും അത്യുന്നതന്റെ ദാനത്തെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് മുഴുവൻ സഭയും ആയിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്തിനാണോ അതിന്റെ ഉത്തമ മാതൃകയായി മറിയം മാറുന്നു. സഭയ്ക്കുള്ള ഈ വിളി കർത്താവിന്റെ വചനത്തിന്റെ സൃഷ്ടിയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വിധേയമായി ജനിച്ച ദൈവമക്കളുടെ അമ്മയുമാകാനുള്ളതാണ്. മാത്രവുമല്ല, ദൈവത്തിന്റെ വിശുദ്ധജനവുമായുള്ള കൂട്ടായ്മയിൽ ദൈവികരഹസ്യത്തോടുള്ള നിരുപാധികമായ തുറന്ന മനസ്സിന്റെ ഉത്തമമായ രൂപം നൽകപ്പെടുന്ന ഏറ്റവും മികച്ച വിശ്വാസി എന്ന നിലയിൽ മറിയം സഭാസമൂഹത്തിന്റെ മികച്ച അംഗമാണ്. അവസാനമായി, നമുക്കിടയിലേക്ക് വന്ന നിത്യപ്രിയനായ തന്റെ മകനിലൂടെ സ്നേഹിക്കപ്പെടുന്ന മക്കളെ ജനിപ്പിക്കുന്നതിനാൽ മറിയം മുഴുവൻ സഭയുടെയും അമ്മയാകുന്നു എന്നതിനാൽ മുഴുവൻ സഭയ്ക്കും താൻ ശ്രവിക്കപ്പെടുമെന്നും സംരക്ഷിക്കപ്പെടുമെന്നും സ്നേഹിക്കപ്പെടുമെന്നുമുള്ള ഉറപ്പോടെയും പുത്രസഹജമായ വിശ്വാസത്തോടെയും അവളിലേക്ക് തിരിയാൻ കഴിയും.
4: Nella certezza di essere ascoltata, custodita e amata. Si potrebbe esprimere l'insieme di queste caratteristiche della Vergine Maria parlando di lei come della donna icona del mistero.
2: പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഈ പ്രത്യേകതകളെയെല്ലാം ഒരുമിച്ചു ചേർത്ത് അവളെ രഹസ്യത്തിന്റെ പ്രതീകമായ സ്ത്രീ, വുമൺ ഐക്കൺ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനാകും. സ്ത്രീ എന്ന പദം ഉപയോഗിക്കുന്നത് വഴി മിശിഹായുടെ അമ്മയാകുകയെന്ന അസാധാരണ അനുഭവം ജീവിക്കാൻ സാധിച്ച ഈ ഇസ്രായേൽ പുത്രിയുടെ ചരിത്രപരമായ മൂർത്തതയാണ് എടുത്തുകാണിക്കപ്പെടുന്നത്. ഐക്കൺ പ്രതീകം എന്ന പ്രയോഗത്തിലൂടെ അവരോഹണത്തിന്റെയും ആരോഹണത്തിന്റെയും ഇരട്ട ചലനങ്ങൾ അവളിൽ സാക്ഷാത്കരിക്കപ്പെടുന്നുവെന്നത് നാം ഊന്നിപ്പറയുന്നു. അവളിലാണ് ദൈവത്തിന്റെ ഭാഗത്തുനിന്നുള്ള സൗജന്യമായ തിരഞ്ഞെടുപ്പും ദൈവത്തിലുള്ള വിശ്വാസത്തിന് അവളേകുന്ന സ്വതന്ത്രമായ സമ്മതവും വിളങ്ങുന്നത്. അതുകൊണ്ടുതന്നെ ഒരിക്കൽ മറഞ്ഞിരുന്നതും യേശുക്രിസ്തുവിൽ അതിന്റെ പൂർണതയിൽ വെളിപ്പെട്ടതുമായ ദൈവിക രക്ഷാകര പദ്ധതിയുടെ ദൈവികരഹസ്യത്തിന്റെ പ്രതീകമായ സ്ത്രീയാണ് മറിയം. രക്ഷാകര പ്രവൃത്തിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിനായി നീക്കിവയ്ക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായ സ്ഥാനത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ഉദ്ബോധനമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമുക്ക് നൽകിയത്. രക്ഷയുടെ ഏകമധ്യസ്ഥൻ യേശുക്രിസ്തുവാണെന്നും പരിശുദ്ധാമ്മ ക്രിസ്തുവിന്റെ ഈ അതുല്യമായ മാധ്യസ്ഥ്യത്തെ ഒരു തരത്തിലും മറയ്ക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് അതിന്റെ ശക്തി വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും കൗൺസിൽ ഓർമ്മിപ്പിച്ചു. അതേസമയം വചനം മാംസമാകുകയെന്ന പദ്ധതിയുടെ ഭാഗമായി ദൈവമാതാവാകാനായി അനാദിമുതൽ നിശ്ചയിക്കപ്പെട്ടിരുന്ന പരിശുദ്ധ കന്യക തന്റെ അനുസരണം, വിശ്വാസം, പ്രത്യാശ, ആർദ്രമായ സ്നേഹം എന്നിവയാൽ ആത്മാക്കളുടെ അഭൗമികമായ ജീവൻ തിരികെ നൽകാനുള്ള രക്ഷകന്റെ പദ്ധതിയോട് തികച്ചും അതുല്യമായ രീതിയിൽ സഹകരിച്ചു. ഇക്കാരണത്താൽ അവൾ കൃപയുടെ ക്രമത്തിൽ നമുക്ക് അമ്മയായിത്തീർന്നു.
4: e l'ardente carità per restaurare la vita soprannaturale delle anime. Per questo ella è diventata per noi madre nell'ordine della grazia.
2: സഭയുടെ രഹസ്യാത്മകത പരിശുദ്ധ കന്യകാമറിയത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ദൈവജനം അവളിൽ തങ്ങളുടെ ഉദ്ഭവവും മാതൃകയും ദേശവും പ്രതിനിധീകരിക്കപ്പെട്ടു കാണുന്നു. കർത്താവിന്റെ അമ്മയിൽ സഭ തന്റെ തന്നെ രഹസ്യത്തെയാണ് ധ്യാനിക്കുന്നത്. ഇത് അവൾ വിളിക്കപ്പെട്ടിരിക്കുന്ന കന്യാപരമായ വിശ്വാസത്തിന്റെയോ മാതൃപരമായ സ്നേഹത്തിന്റെയോ വൈവാഹിക ഉടമ്പടിയുടെയോ മാതൃക മറിയത്തിൽ കാണുന്നതിനാൽ മാത്രമല്ല, മറിച്ച് അതിന്റെ മാതൃകാരൂപത്തെ, താൻ എന്തായിരിക്കാനാണോ വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ മാതൃകാപരമായ രൂപത്തെ അവളിൽ തിരിച്ചറിയുന്നതിനാലാണ്. നമുക്ക് കാണാൻ കഴിയുന്നതുപോലെ ലൂമൻ ജെൻസ്യൂമിൽ കന്യകാമാതാവിനെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ സഭയെ സ്നേഹിക്കാനും വരാനിരിക്കുന്നതും മഹത്വത്തിൽ പൂർണമായി സാക്ഷാത്കരിക്കപ്പെടുന്നതുമായ ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണത്തിനായി അവളിലൂടെ ശുശ്രൂഷ ചെയ്യാനുമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കു മുന്നിലുള്ള പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉന്നത മാതൃകയാൽ സ്വയം ചോദ്യം ചെയ്യപ്പെടാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. നമ്മോട് ആവശ്യപ്പെടുന്നവയ്ക്ക് അവളുടെ മാതൃകയിൽ ഉത്തരം നൽകാൻ കഴിയുന്നതിനു വേണ്ടി തന്റെ മാധ്യസ്ഥ്യത്തിലൂടെ നമ്മെ സഹായിക്കണമേയെന്ന് അപേക്ഷിക്കുകയും ചെയ്യാം. സഭയിലുള്ള എന്റെ അംഗത്വം ഞാൻ എളിമയുള്ളതും സജീവവുമായ വിശ്വാസത്തോടെ ജീവിക്കുന്നുണ്ടോ? തൻ്റെ അനന്തമായ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകാനായി ദൈവം എനിക്കു നൽകിയ ഉടമ്പടിയുടെ സമൂഹത്തെ അതിൽ ഞാൻ തിരിച്ചറിയുന്നുണ്ടോ? ദൈവം തന്ന ഇടയന്മാരോടുള്ള അനുസരണത്തിലൂടെ സഭയുടെ ജീവിക്കുന്ന ഭാഗമാണ് ഞാനെന്ന് തിരിച്ചറിയുന്നുണ്ടോ? സഭയുടെ ഉത്തമ മാതൃകയും അംഗവും മാതാവുമെന്ന നിലയിൽ മറിയത്തെ കണ്ട് അവളുടെ പുത്രന്റെ വിശ്വസ്ത ശിഷ്യനായിരിക്കുന്നതിൽ സഹായിക്കാനായി അവളോട് അപേക്ഷിക്കാറുണ്ടോ? സഹോദരീ സഹോദരന്മാരെ, മറിയത്തിൻ്റെ മേൽ ഇറങ്ങിവന്നതും എളിമയോടും വിശ്വാസത്തോടും കൂടി നാം അപേക്ഷിക്കുന്നതുമായ പരിശുദ്ധാത്മാവ് ഈ അത്ഭുതകരമായ യാഥാർത്ഥ്യങ്ങൾ ജീവിക്കാൻ നമ്മെ സഹായിക്കട്ടെ. സഭയുടെ പ്രാമാണികരേഖയായ ലൂമൻ ജെൻസിയും ആഴത്തിൽ പഠിച്ച ശേഷം പരിശുദ്ധാമ്മയായ സഭയോടുള്ള സ്നേഹം നമ്മിൽ വളരാനുള്ള ദാനം നമുക്കായി കന്യകാമറിയത്തോട് അപേക്ഷിക്കാം. അപ്രകാരം സംഭവിക്കട്ടെ.
4: E dopo aver approfondito la Costituzione Lumen Gentium, chiediamo alla Vergine di ottenerci questo dono. Ci cresca in tutti noi l'amore per la Santa Madre Chiesa. Così sia.
2: ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനു ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

Buona Pasqua a tutti!

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ഉദ്ധിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കാതിരിക്കാനാകില്ലെന്ന് ലിയോ പതിനാലാമൻ പാപ്പ. അങ്ങയുടെ രാജ്യം വരണമേ എന്ന പേരിൽ നടക്കുന്ന എക്യുമെനിക്കൽ പ്രാർത്ഥനാ പ്രസ്ഥാനത്തിനായി മെയ് 13 നൽകിയ ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്ക് ക്രിസ്തുസാക്ഷിമേകാനുള്ള വിളിയെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. ക്രിസ്തുവിനെ കൂടുതൽ ആളുകൾ അറിയുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി ആരംഭിച്ച ഈ പ്രസ്ഥാനം ഉയർപ്പുകാലവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രാർത്ഥനായജ്ഞത്തിന് തന്റെ ആത്മീയ സാന്നിധ്യം പരിശുദ്ധപിതാവ് വാഗ്ദാനം ചെയ്തു. ക്രിസ്തുവിലാണ് ജീവന്റെ പൂർണ്ണതയും അർത്ഥവും കാണാൻ നമുക്ക് സാധിക്കുകയെന്ന് ഉദ്ബോധിപ്പിച്ച പാപ്പ ഇത് നമുക്ക് മറച്ചുവയ്ക്കാനാകില്ലാത്ത ഒരു സത്യമാണെന്നും ധൈര്യപൂർവം പ്രഘോഷിക്കപ്പെടേണ്ട ഒന്നാണെന്നും പ്രസ്താവിച്ചു. ഗവേഷണങ്ങളിലൂടെയും ഉദ്ബോധനങ്ങളിലൂടെയും പ്രാദേശിക, ദേശീയ, അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകുന്ന വിവിധ സേവനങ്ങളിലൂടെയും മനുഷ്യന്റെ അന്തസ്സും സാംസ്കാരിക പൈതൃകവും പരിപാലിക്കുകയും വളർത്തുകയും ചെയ്യുകയെന്നത് ഒരു അക്കാദമിക് സമൂഹത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണെന്ന് ലിയോ പതിനാലാമൻ പാപ്പ. ബൊളീവിയയിലെ സാൻ പാബ്ലോ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയുടെ 60th വാർഷികവുമായി ബന്ധപ്പെട്ടു നൽകിയ ഒരു സന്ദേശത്തിലാണ് വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയുടെ എക്സ് കോർദേ എക്ലേസിയ എന്ന അപ്പസ്തോലിക ഭരണഘടനയെ ഉദ്ധരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമൂഹത്തോടും മനുഷ്യരോടുമുള്ള കടമകളെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. അതേസമയം സത്യത്തെ സ്നേഹപൂർവം അന്വേഷിക്കാനും അറിയിക്കാനും സർവകലാശാലകൾക്ക് കടമയുണ്ടെന്നും സാൻ പാബ്ലോ യൂണിവേഴ്സിറ്റിയുടെ സ്നേഹത്തിലുള്ള സത്യം എന്ന ആപ്തവാക്യം പരാമർശിച്ചുകൊണ്ട് പാപ്പ ഓർമ്മിപ്പിച്ചു. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവാണ് യഥാർത്ഥ സത്യമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. വടക്കേ ഇറ്റലിയിലെ ടൂറിൻ നഗരത്തിൽ നടക്കുന്ന 38th അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് ആശംസകളേകിയും മനുഷ്യജീവിതം മെച്ചപ്പെടുത്താൻ സാഹിത്യത്തിനുള്ള വിളി ചൂണ്ടിക്കാട്ടിയും ലിയോ 14 പാപ്പ. മെയ് 14 വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഒപ്പിട്ട് ടൂറിൻ അതിരൂപതാധ്യക്ഷൻ കർദിനാൾ റോബേർത്തോ റെപ്പോളയ്ക്ക് അയച്ച ടെലഗ്രാം സന്ദേശത്തിലൂടെയാണ് സാഹിത്യത്തിനുള്ള ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. മനുഷ്യരുടെ, പ്രത്യേകിച്ച് കൂടുതൽ ദുർബലരായവരുടെ അന്തസ്സ് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സാഹിത്യമാണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളതെന്ന് പ്രസ്താവിച്ച പാപ്പ സാഹിത്യത്തിന് സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും പഠനശാലയാകാൻ സാധിക്കുമെന്നും എഴുതി. സംവാദങ്ങളും ഐക്യവും വളർത്തുന്നതിൽ സംസ്കാരത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ അറിവു പകരാൻ ഈ പുസ്തകമേളയ്ക്കാകട്ടെയെന്ന് പരിശുദ്ധപിതാവ് ആശംസിച്ചു. 7th February അക്രമികൾ തട്ടിക്കൊണ്ടുപോയ നൈജീരിയയിലെ കഫഞ്ചൻ രൂപതാംഗമായ ഫാദർ നഥാനിയൽ അസുവായെ സ്വതന്ത്രനാക്കപ്പെട്ടുവെന്ന് മെയ് 12 രൂപത അറിയിച്ചതായി ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. നീണ്ട 3 ശേഷമാണെങ്കിലും ഫാദർ അസുവായെ സ്വതന്ത്രനാക്കപ്പെട്ടതിൽ സന്തോഷമറിയിച്ച രൂപതാവൃത്തങ്ങൾ അദ്ദേഹത്തിനു വേണ്ട ചികിത്സകൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സുരക്ഷിതമാണെന്നും വ്യക്തമാക്കി. കടുന സംസ്ഥാനത്തുള്ള കാരപ്രദേശത്തെ കാർക്കുവിലുള്ള പരിശുദ്ധ ത്രിത്വത്തിന്റെ ഇടവകയിൽ സേവനം ചെയ്തിരുന്ന ഫാദർ അസുവായെ അദ്ദേഹത്തിന്റെ ഇടവക ഭവനത്തിൽ നിന്ന് 10 ഇടവകക്കാർക്കൊപ്പം മെയ് 7 രാവിലെ സായുധ അക്രമി സംഘം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. സംഭവത്തിൽ 3 കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ മാത്രം രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ 30 ക്രൈസ്തവർ കൊല്ലപ്പെട്ടതായി ഫീദസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ലെബനനിലെ കുട്ടികൾ കടുത്ത സംഘർഷങ്ങൾക്കും ആക്രമണങ്ങൾക്കും വിധേയരാകുകയാണെന്നും 100 കുട്ടികളാണ് കഴിഞ്ഞ 2 യുദ്ധത്തിന്റെ ഇരകളായതെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. കഴിഞ്ഞ 8 മാത്രം 59 കുട്ടികൾ ആക്രമണങ്ങൾക്കിരകളായെന്ന് അറിയിച്ച ശിശുക്ഷേമനിധി വെടിനിറുത്തൽ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം മാത്രം 22 കുട്ടികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും 93 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വ്യക്തമാക്കി. തുടർച്ചയായ ആക്രമണങ്ങൾ മൂലം രാജ്യത്ത് 800,000 കുട്ടികളാണ് കടുത്ത മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതെന്ന് സംഘടന കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പായുടെ ദിലേക്സീത്തെ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലെ 99 മുതൽ 102 വരെയുള്ള ഖണ്ഡികകളെ ആസ്പദമാക്കിയ ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

സഭയിലും സമൂഹത്തിലും ദാരിദ്ര്യമനുഭവിക്കുന്ന ആളുകളെ പ്രത്യേകമായ ഒരു താൽപര്യത്തോടെയും കരുതലോടെയും സമീപിക്കണം എന്നതാണ് ഈ അപ്പസ്തോലിക പ്രബോധനം അതിന്റെ സമഗ്രതയിൽ മുൻപോട്ടു വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയം. ദരിദ്രർ കേവലം സഹായം അർഹിക്കുന്നവരല്ല, മറിച്ച് സമൂഹത്തിന്റെയും സഭയുടെയും വളർച്ചയിൽ സജീവമായ പങ്കുവഹിക്കുന്ന ആളുകളാണെന്ന വിപ്ലവാത്മകമായ കാഴ്ചപ്പാടാണ് ഈ പ്രബോധനം മുൻപോട്ടു വയ്ക്കുന്നത്. ആഗോളവൽക്കരിക്കപ്പെട്ട ഇന്നത്തെ ലോകത്ത് നിലനിൽക്കുന്ന അസമത്വങ്ങളും സാമ്പത്തിക വൈവിധ്യങ്ങളും മനുഷ്യരാശിയുടെ ആത്മീയവും സാമൂഹികവുമായ വളർച്ചയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും അതിനുള്ള പരിഹാരം ദരിദ്രരെ ഉൾക്കൊള്ളുന്നതിലൂടെ എങ്ങനെ സാധ്യമാകുന്നുവെന്നും ലിയോ പതിനാലാമൻ പാപ്പ ഇവിടെ വിശദീകരിക്കുന്നു. അപ്പരസീത സമ്മേളനത്തിന്റെ ഉൾക്കാഴ്ചകളെ മുൻനിർത്തിയാണ് ഈ നിലപാട് വ്യക്തമാക്കുന്നത്. ദരിദ്രർക്കു വേണ്ടിയുള്ള മുൻഗണനാപരമായ നിലപാട് എന്നത് വെറുമൊരു സാമൂഹിക സേവനമല്ല, മറിച്ച് അത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചപ്പോൾ തിരഞ്ഞെടുത്തത് ദാരിദ്ര്യത്തിന്റെ വഴിയായിരുന്നു. നമ്മെ സമ്പന്നരാക്കുവാൻ വേണ്ടി ദരിദ്രനായിത്തീർന്ന ക്രിസ്തുവിന്റെ മാതൃകയാണ് സഭയെ ഈ വഴിയിൽ നയിക്കുന്നത്. ലോകത്തിലെ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും ഇടമുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ജീവിതത്തിന്റെ മേശ ഒരുക്കുക എന്നത് സഭയുടെ ദൗത്യമാണ്. ഈ മേശയിൽ നിന്നും ആരും പുറന്തള്ളപ്പെടരുത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുമ്പോൾ മാത്രമേ മനുഷ്യന്റെ സമഗ്ര വികസനം സാധ്യമാകൂ എന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ദരിദ്രരെ കേവലം ഉപഭോക്താക്കളായോ അല്ലെങ്കിൽ ഔദാര്യം കൈപ്പറ്റുന്ന വസ്തുക്കളായോ കാണുന്ന രീതി മാറേണ്ടതുണ്ട്. അവർക്ക് സ്വന്തമായ ഒരു സംസ്കാരം രൂപപ്പെടുത്തുവാനും അതിൽ ജീവിക്കുവാനുമുള്ള അവകാശമുണ്ടെന്നത് പ്രധാനമാണ്. ഓരോ സമൂഹത്തിനും അവരുടേതായ മൂല്യങ്ങളും വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളുമുണ്ട്. ദരിദ്രരായ ജനവിഭാഗങ്ങൾ അവരുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കുന്ന വിശ്വാസ ജീവിതത്തെ സഭ ആദരവോടെ കാണണം. ദാരിദ്ര്യത്തിന്റെ അനുഭവം മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയാത്ത പല സത്യങ്ങളെയും ദർശിക്കുവാനുള്ള ഉൾക്കാഴ്ച അവർക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടുതന്നെ ലോകം അവരെ കേൾക്കുവാൻ തയ്യാറാവണം. സുവിശേഷവൽക്കരണത്തിൽ ദരിദ്രർക്ക് വലിയ പങ്കുണ്ടെന്നതും പാപ്പ അടിവരയിട്ട് പറയുന്നു. അവർ വെറുതെ വചനം കേൾക്കുന്നവരല്ല, മറിച്ച് തങ്ങളുടെ ലളിതമായ ജീവിതത്തിലൂടെയും കുടുംബ ബന്ധങ്ങളിലൂടെയും അയൽപ്പക്ക ബന്ധങ്ങളിലൂടെയും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നവരാണ്. മക്കളെ വിശ്വാസത്തിൽ വളർത്തുന്നതും പ്രയാസങ്ങൾക്കിടയിലും ദൈവത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നതും ദരിദ്രരുടെ സവിശേഷതയാണ്. അവരുടെ ഈ ജനകീയമായ വിശ്വാസരീതി സഭയ്ക്കു വലിയൊരു മുതൽക്കൂട്ടാണ്. ദരിദ്രരോടുള്ള സൗഹൃദമാണ് അവരെ മനസ്സിലാക്കുവാനുള്ള ഏക വഴി. അവരോട് അടുത്തുനിൽക്കുമ്പോൾ മാത്രമേ അവരുടെ യഥാർത്ഥ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കൂ. അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുവാനും അവരെ വിമോചനത്തിന്റെ പാതയിലേക്ക് നയിക്കുവാനും ഈ സൗഹൃദം അനിവാര്യമാണ്. ദരിദ്രർക്കു വേണ്ടിയുള്ള നിലപാട് എന്നത് അവരോടുള്ള ഒരു പ്രത്യേക സ്നേഹമാണ്. ഇത് വെറുമൊരു സഹതാപമല്ല, മറിച്ച് മറ്റൊരാളുടെ വ്യക്തിത്വത്തെ ആഴത്തിൽ ബഹുമാനിക്കുന്ന തരത്തിലുള്ള ശ്രദ്ധയാണ്. സ്നേഹത്തിലധിഷ്ഠിതമായ ഈ ശ്രദ്ധയാണ് ഒരുവനെ സേവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ഇത് ഇന്ന് പലപ്പോഴും കാണപ്പെടുന്നതുപോലെ പ്രശസ്തിക്കോ അല്ലെങ്കിൽ കടമ നിർവഹിക്കുവാനോ വേണ്ടിയല്ല, മറിച്ച് ആ വ്യക്തിയുടെ അന്തർലീനമായ സൗന്ദര്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നാം അവരെ സ്നേഹിക്കേണ്ടതെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ദരിദ്രരുടെ ജീവിതശൈലിയെയും അവരുടെ വിശ്വാസത്തെയും ആദരിക്കുമ്പോഴാണ് നമ്മുടെ സ്നേഹം അർത്ഥപൂർണമാകുന്നത്. അവരെ വിമോചനത്തിലേക്ക് നയിക്കുക എന്നാൽ അവർക്കൊപ്പം നടക്കുക എന്നാണ് അർത്ഥം. ദരിദ്രർക്കിടയിൽ താമസിക്കുവാനും അവരെപ്പോലെ ജീവിക്കുവാനും തയ്യാറായവരെ പാപ്പ തന്റെ വാക്കുകളിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇടയ്ക്കിടെ സന്ദർശനം നടത്തുന്നതിനേക്കാൾ വലിയ മൂല്യം അവരോടൊപ്പം വസിക്കുന്നതിനുണ്ട്. സുവിശേഷാത്മകമായ ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതമായ രൂപമാണിത്. ഇത്തരം സാമീപ്യമാണ് ദരിദ്രരെ വികസനത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കുന്നത്. ദരിദ്രരിൽ നിന്നും നാം സുവിശേഷം പഠിക്കേണ്ടതുണ്ട് എന്ന ചിന്ത വളരെ പ്രധാനമാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ജ്ഞാനമുണ്ട്. എല്ലാവിധ പ്രതിസന്ധികളിലും അതിജീവനത്തിന്റെ പാഠങ്ങൾ അവർ പഠിക്കുന്നത് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസത്തിലൂടെയാണ്. മറ്റാരും സഹായിക്കാനില്ലാത്ത സാഹചര്യത്തിൽ ദൈവത്തിൽ മാത്രം അഭയം പ്രാപിക്കുന്ന അവരുടെ ആത്മീയത ഏറെ ആഴമുള്ളതാണ്. സുരക്ഷിതത്വത്തിന്റെ നടുവിൽ ജീവിക്കുന്നവർക്ക് ഈ ജ്ഞാനം ലഭിക്കണമെങ്കിൽ ദരിദ്രരുടെ അനുഭവങ്ങളെ ശ്രവിക്കണമെന്നും പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ചെറിയ പരാതികളെ
അവരുടെ വലിയ കഷ്ടപ്പാടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം എത്രത്തോളം ലളിതമാക്കേണ്ടതുണ്ടെന്ന ബോധ്യം നമുക്കുണ്ടാകും. ദരിദ്രരുടെ ദാരിദ്ര്യം നമ്മെ തിരുത്തുകയും ലളിതമായ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ സമഗ്ര വികസനമെന്നത് കേവലം സാമ്പത്തിക വളർച്ചയല്ല, അത് ആത്മീയവും സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയും കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഈ വികസന പ്രക്രിയയിൽ ദരിദ്രരെ മാറ്റി നിർത്തുവാൻ സാധിക്കില്ല. അവരെ വികസനത്തിന്റെ ലക്ഷ്യങ്ങളായി മാത്രം കാണാതെ വികസനത്തിന്റെ പങ്കാളികളായി കാണണം. ദരിദ്രരുടെ അനുഭവങ്ങളിൽ നിന്നും ഉയരുന്ന ജ്ഞാനം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് ഏറെ അനിവാര്യമാണ്. അവർ പ്രദർശിപ്പിക്കുന്ന ഐക്യദാർഢ്യം, പരസ്പര സഹായം, സഹനശക്തി എന്നിവ ആധുനിക ലോകത്തിന് ഏറെ മാതൃകയാണ്. സമ്പന്നതയുടെയും ഉപഭോഗ സംസ്കാരത്തിന്റെയും ഇടയിൽ വഴിതെറ്റിപ്പോകുന്ന മനുഷ്യന് ദരിദ്രരുടെ ജീവിതം ഒരു വഴികാട്ടിയാണ്. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനും അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും ദാരിദ്ര്യം ഒരു തടസ്സമല്ലെന്ന് അവർ തെളിയിക്കുന്നു. ചുരുക്കത്തിൽ, ദരിദ്രർക്ക് സഭയുടെയും സമൂഹത്തിന്റെയും ഹൃദയഭാഗത്താണ് സ്ഥാനം എന്നുള്ളതാണ് പാപ്പ പ്രത്യേകമായി പറഞ്ഞുവെക്കുന്നത്. അവരെ കേവലം ഗുണഭോക്താക്കളായി കാണുന്ന മനോഭാവം ഉപേക്ഷിച്ച് ലോകത്തെ പരിവർത്തനം ചെയ്യുവാൻ കഴിവുള്ള ശക്തികളായി അവരെ അംഗീകരിക്കണം. അവരുടെ അന്തസ്സ് തിരിച്ചറിയുന്നതും അവരുടെ അവകാശങ്ങൾക്കായി പോരാടുന്നതും ക്രിസ്തീയ ദൗത്യത്തിന്റെ ഭാഗമാണെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. അപ്പസ്തോലിക പ്രബോധനത്തിലെ ഈ വാക്കുകൾ തുടർന്ന് പാപ്പ തന്റെ പല സന്ദേശങ്ങളിലും എടുത്തു പറയുന്നതും ലോകത്തിന് വലിയ ഒരു ആഹ്വാനമാണ്. ദരിദ്രരിലൂടെയുള്ള ഈ വികസന കാഴ്ചപ്പാട് മനുഷ്യനെ കൂടുതൽ വിനീതനും സ്നേഹസമ്പന്നനുമാക്കുന്നു. മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും അപ്രകാരം ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തുവാനും നമ്മെ സഹായിക്കുന്നു. എല്ലാവർക്കും പങ്കുചേരാവുന്ന ജീവിതത്തിന്റെ മേശ യാഥാർത്ഥ്യമാകുമ്പോൾ മാത്രമേ മാനവികത അതിന്റെ പൂർണതയിൽ എത്തുകയുള്ളൂ. ദരിദ്രരോടുള്ള ഈ ആദരവും സ്നേഹവും കലർന്ന സമീപനമാണ് ലോകത്തെ കൂടുതൽ നീതിയുള്ളതും സമാധാനപൂർണവുമാക്കുന്നത്. അവരുടെ ലളിതമായ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സുവിശേഷമനുസരിച്ച് ജീവിക്കുന്നത്. ഇത് കേവലം ദരിദ്രരുടെ പുരോഗതി മാത്രമല്ല, മറിച്ച് മനുഷ്യരാശിയുടെ മുഴുവൻ ആത്മീയവും ഭൗതികവുമായ സമഗ്ര വികസനമാണ് ലക്ഷ്യം വയ്ക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ജേക്കബ് ആക്കനത്ത് MCBS വരികൾക്ക് ഫാദർ ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ട് സംഗീതം പകർന്ന ഗാനം. ആലപിക്കുന്നത് കേദാർനാഥും വൈഗ മേരി ജോയും.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന്റെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ഉത്ഥിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കാതിരിക്കാനാകില്ലെന്ന് ലിയോ പതിനാലാമൻ പാപ്പ. അങ്ങയുടെ രാജ്യം വരണമേ എന്ന പേരിൽ നടക്കുന്ന എക്യുമെനിക്കൽ പ്രാർത്ഥനാ പ്രസ്ഥാനത്തിനായി മെയ് 13 നൽകിയ ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്ക് ക്രിസ്തുസാക്ഷിമേകാനുള്ള വിളിയെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. ക്രിസ്തുവിനെ കൂടുതൽ ആളുകൾ അറിയുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി ആരംഭിച്ച ഈ പ്രസ്ഥാനം ഉയർപ്പുകാലവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രാർത്ഥനായജ്ഞത്തിന് തന്റെ ആത്മീയ സാന്നിധ്യം പരിശുദ്ധപിതാവ് വാഗ്ദാനം ചെയ്തു. ക്രിസ്തുവിലാണ് ജീവന്റെ പൂർണ്ണതയും അർത്ഥവും കാണാൻ നമുക്ക് സാധിക്കുകയെന്ന് ഉദ്ബോധിപ്പിച്ച പാപ്പ, ഇത് നമുക്ക് മറച്ചുവയ്ക്കാനാകില്ലാത്ത ഒരു സത്യമാണെന്നും ധൈര്യപൂർവം പ്രഘോഷിക്കപ്പെടേണ്ട ഒന്നാണെന്നും പ്രസ്താവിച്ചു. ഗവേഷണങ്ങളിലൂടെയും ഉദ്ബോധനങ്ങളിലൂടെയും പ്രാദേശിക, ദേശീയ, അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകുന്ന വിവിധ സേവനങ്ങളിലൂടെയും മനുഷ്യന്റെ അന്തസ്സും സാംസ്കാരിക പൈതൃകവും പരിപാലിക്കുകയും വളർത്തുകയും ചെയ്യുകയെന്നത് ഒരു അക്കാദമിക് സമൂഹത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണെന്ന് ലിയോ പതിനാലാമൻ പാപ്പ. ബൊളീവിയയിലെ സാൻ പാബ്ലോ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയുടെ 60th വാർഷികവുമായി ബന്ധപ്പെട്ടു നൽകിയ ഒരു സന്ദേശത്തിലാണ് വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയുടെ എക്സ് കോർ ദേ എക്ലേസിയ എന്ന അപ്പസ്തോലിക ഭരണഘടനയെ ഉദ്ധരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമൂഹത്തോടും മനുഷ്യരോടുമുള്ള കടമകളെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. അതേസമയം സത്യത്തെ സ്നേഹപൂർവം അന്വേഷിക്കാനും അറിയിക്കാനും സർവകലാശാലകൾക്ക് കടമയുണ്ടെന്നും സാൻ പാബ്ലോ യൂണിവേഴ്സിറ്റിയുടെ സ്നേഹത്തിലുള്ള സത്യം എന്ന ആപ്തവാക്യം പരാമർശിച്ചുകൊണ്ട് പാപ്പ ഓർമ്മിപ്പിച്ചു. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവാണ് യഥാർത്ഥ സത്യമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. വടക്കേ ഇറ്റലിയിലെ ടൂറിൻ നഗരത്തിൽ നടക്കുന്ന 38th അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് ആശംസകളേകിയും മനുഷ്യജീവിതം മെച്ചപ്പെടുത്താൻ സാഹിത്യത്തിനുള്ള വിളി ചൂണ്ടിക്കാട്ടിയും ലിയോ 14 പാപ്പ. മെയ് 14 വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഒപ്പിട്ട് ടൂറിൻ അതിരൂപതാധ്യക്ഷൻ കർദിനാൾ റോബേർത്തോ റെപ്പോളയ്ക്ക് അയച്ച ടെലഗ്രാം സന്ദേശത്തിലൂടെയാണ് സാഹിത്യത്തിനുള്ള ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. മനുഷ്യരുടെ, പ്രത്യേകിച്ച് കൂടുതൽ ദുർബലരായവരുടെ അന്തസ്സ് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സാഹിത്യമാണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളതെന്ന് പ്രസ്താവിച്ച പാപ്പ, സാഹിത്യത്തിന് സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും പഠനശാലയാകാൻ സാധിക്കുമെന്നും എഴുതി. സംവാദങ്ങളും ഐക്യവും വളർത്തുന്നതിൽ സംസ്കാരത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ അറിവു പകരാൻ ഈ പുസ്തകമേളയ്ക്കാകട്ടെയെന്ന് പരിശുദ്ധപിതാവ് ആശംസിച്ചു. February 7 അക്രമികൾ തട്ടിക്കൊണ്ടുപോയ നൈജീരിയയിലെ കഫഞ്ചൻ രൂപതാംഗമായ ഫാദർ നഥാനിയേൽ അസുവായെ സ്വതന്ത്രനാക്കപ്പെട്ടുവെന്ന് May 12 രൂപത അറിയിച്ചതായി ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. നീണ്ട 3 ശേഷമാണെങ്കിലും ഫാദർ അസുവായെ സ്വതന്ത്രനാക്കപ്പെട്ടതിൽ സന്തോഷമറിയിച്ച രൂപതാവൃത്തങ്ങൾ അദ്ദേഹത്തിനു വേണ്ട ചികിത്സകൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സുരക്ഷിതമാണെന്നും വ്യക്തമാക്കി. കടുന സംസ്ഥാനത്തുള്ള കാരപ്രദേശത്തെ കാർക്കുവിലുള്ള പരിശുദ്ധ ത്രിത്വത്തിന്റെ ഇടവകയിൽ സേവനം ചെയ്തിരുന്ന ഫാദർ അസുവായെ അദ്ദേഹത്തിന്റെ ഇടവക ഭവനത്തിൽ നിന്ന് 10 May 7 രാവിലെ സായുധ അക്രമി സംഘം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. സംഭവത്തിൽ 3 കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ മാത്രം രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ 30 ക്രൈസ്തവർ കൊല്ലപ്പെട്ടതായി ഫീദസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ലെബനനിലെ കുട്ടികൾ കടുത്ത സംഘർഷങ്ങൾക്കും ആക്രമണങ്ങൾക്കും വിധേയരാകുകയാണെന്നും 100 കുട്ടികളാണ് കഴിഞ്ഞ 2 യുദ്ധത്തിന്റെ ഇരകളായതെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. കഴിഞ്ഞ 8 മാത്രം 59 കുട്ടികൾ ആക്രമണങ്ങൾക്കിരകളായെന്ന് അറിയിച്ച ശിശുക്ഷേമനിധി വെടിനിറുത്തൽ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം മാത്രം 22 കുട്ടികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും 93 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വ്യക്തമാക്കി. തുടർച്ചയായ ആക്രമണങ്ങൾ മൂലം രാജ്യത്ത് 800,000 കുട്ടികളാണ് കടുത്ത മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതെന്ന് സംഘടന കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ 14-ാമൻ പാപ്പായുടെ ദിലേക്സീത്തെ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലെ 99 മുതൽ 102 വരെയുള്ള ഖണ്ഡികകളെ ആസ്പദമാക്കിയ ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

സഭയിലും സമൂഹത്തിലും ദാരിദ്ര്യമനുഭവിക്കുന്ന ആളുകളെ പ്രത്യേകമായ ഒരു താൽപ്പര്യത്തോടെയും കരുതലോടെയും സമീപിക്കണം എന്നതാണ് ഈ അപ്പസ്തോലിക പ്രബോധനം അതിന്റെ സമഗ്രതയിൽ മുൻപോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയം. ദരിദ്രർ കേവലം സഹായം അർഹിക്കുന്നവരല്ല, മറിച്ച് സമൂഹത്തിന്റെയും സഭയുടെയും വളർച്ചയിൽ സജീവമായ പങ്കുവഹിക്കുന്ന ആളുകളാണെന്ന വിപ്ലവാത്മകമായ കാഴ്ചപ്പാടാണ് ഈ പ്രബോധനം മുൻപോട്ട് വയ്ക്കുന്നത്. ആഗോളവൽക്കരിക്കപ്പെട്ട ഇന്നത്തെ ലോകത്ത് നിലനിൽക്കുന്ന അസമത്വങ്ങളും സാമ്പത്തിക വൈവിധ്യങ്ങളും മനുഷ്യരാശിയുടെ ആത്മീയവും സാമൂഹികവുമായ വളർച്ചയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും അതിനുള്ള പരിഹാരം ദരിദ്രരെ ഉൾക്കൊള്ളുന്നതിലൂടെ എങ്ങനെ സാധ്യമാകുന്നുവെന്നും ലിയോ 14 പാപ്പ ഇവിടെ വിശദീകരിക്കുന്നു. അപരസീത സമ്മേളനത്തിന്റെ ഉൾക്കാഴ്ചകളെ മുൻനിർത്തിയാണ് ഈ നിലപാട് വ്യക്തമാക്കുന്നത്. ദരിദ്രർക്കു വേണ്ടിയുള്ള മുൻഗണനാപരമായ നിലപാട് എന്നത് വെറുമൊരു സാമൂഹിക സേവനമല്ല, മറിച്ച് അത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചപ്പോൾ തിരഞ്ഞെടുത്തത് ദാരിദ്ര്യത്തിന്റെ വഴിയായിരുന്നു. നമ്മെ സമ്പന്നരാക്കുവാൻ വേണ്ടി ദരിദ്രനായിത്തീർന്ന ക്രിസ്തുവിന്റെ മാതൃകയാണ് സഭയെ ഈ വഴിയിൽ നയിക്കുന്നത്. ലോകത്തിലെ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും ഇടമുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ജീവിതത്തിന്റെ മേശ ഒരുക്കുക എന്നത് സഭയുടെ ദൗത്യമാണ്. ഈ മേശയിൽ നിന്നും ആരും പുറന്തള്ളപ്പെടരുത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുമ്പോൾ മാത്രമേ മനുഷ്യന്റെ സമഗ്ര വികസനം സാധ്യമാകൂ എന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ദരിദ്രരെ കേവലം ഉപഭോക്താക്കളായോ അല്ലെങ്കിൽ ഔദാര്യം കൈപ്പറ്റുന്ന വസ്തുക്കളായോ കാണുന്ന രീതി മാറേണ്ടതുണ്ട്. അവർക്ക് സ്വന്തമായ ഒരു സംസ്കാരം രൂപപ്പെടുത്തുവാനും അതിൽ ജീവിക്കുവാനുമുള്ള അവകാശമുണ്ടെന്നത് പ്രധാനമാണ്. ഓരോ സമൂഹത്തിനും അവരുടേതായ മൂല്യങ്ങളും വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളുമുണ്ട്. ദരിദ്രരായ ജനവിഭാഗങ്ങൾ അവരുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കുന്ന വിശ്വാസ ജീവിതത്തെ സഭ ആദരവോടെ കാണണം. ദാരിദ്ര്യത്തിന്റെ അനുഭവം മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയാത്ത പല സത്യങ്ങളെയും ദർശിക്കുവാനുള്ള ഉൾക്കാഴ്ച അവർക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടുതന്നെ ലോകം അവരെ കേൾക്കുവാൻ തയ്യാറാവണം. സുവിശേഷവൽക്കരണത്തിൽ ദരിദ്രർക്ക് വലിയ പങ്കുണ്ടെന്നതും പാപ്പ അടിവരയിട്ടു പറയുന്നു. അവർ വെറുതെ വചനം കേൾക്കുന്നവരല്ല, മറിച്ച് തങ്ങളുടെ ലളിതമായ ജീവിതത്തിലൂടെയും കുടുംബ ബന്ധങ്ങളിലൂടെയും അയൽപ്പക്ക ബന്ധങ്ങളിലൂടെയും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നവരാണ്. മക്കളെ വിശ്വാസത്തിൽ വളർത്തുന്നതും പ്രയാസങ്ങൾക്കിടയിലും ദൈവത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നതും ദരിദ്രരുടെ സവിശേഷതയാണ്. അവരുടെ ഈ ജനകീയമായ വിശ്വാസരീതി സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ദരിദ്രരോടുള്ള സൗഹൃദമാണ് അവരെ മനസ്സിലാക്കുവാനുള്ള ഏക വഴി. അവരോട് അടുത്തുനിൽക്കുമ്പോൾ മാത്രമേ അവരുടെ യഥാർത്ഥ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കൂ. അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുവാനും അവരെ വിമോചനത്തിന്റെ പാതയിലേക്ക് നയിക്കുവാനും ഈ സൗഹൃദം അനിവാര്യമാണ്. ദരിദ്രർക്കു വേണ്ടിയുള്ള നിലപാട് എന്നത് അവരോടുള്ള ഒരു പ്രത്യേക സ്നേഹമാണ്. ഇത് വെറുമൊരു സഹതാപമല്ല, മറിച്ച് മറ്റൊരാളുടെ വ്യക്തിത്വത്തെ ആഴത്തിൽ ബഹുമാനിക്കുന്ന തരത്തിലുള്ള ശ്രദ്ധയാണ്. സ്നേഹത്തിലധിഷ്ഠിതമായ ഈ ശ്രദ്ധയാണ് ഒരുവനെ സേവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ഇത് ഇന്ന് പലപ്പോഴും കാണപ്പെടുന്നതുപോലെ പ്രശസ്തിക്കോ അല്ലെങ്കിൽ കടമ നിർവഹിക്കുവാനോ വേണ്ടിയല്ല, മറിച്ച് ആ വ്യക്തിയുടെ അന്തർലീനമായ സൗന്ദര്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നാം അവരെ സ്നേഹിക്കേണ്ടതെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ദരിദ്രരുടെ ജീവിതശൈലിയെയും അവരുടെ വിശ്വാസത്തെയും ആദരിക്കുമ്പോഴാണ് നമ്മുടെ സ്നേഹം അർത്ഥപൂർണമാകുന്നത്. അവരെ വിമോചനത്തിലേക്ക് നയിക്കുക എന്നാൽ അവർക്കൊപ്പം നടക്കുക എന്നാണ് അർത്ഥം. ദരിദ്രർക്കിടയിൽ താമസിക്കുവാനും അവരെപ്പോലെ ജീവിക്കുവാനും തയ്യാറായവരെ പാപ്പ തന്റെ വാക്കുകളിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇടയ്ക്കിടെ സന്ദർശനം നടത്തുന്നതിനേക്കാൾ വലിയ മൂല്യം അവരോടൊപ്പം വസിക്കുന്നതിനുണ്ട്. സുവിശേഷാത്മകമായ ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതമായ രൂപമാണിത്. ഇത്തരം സാമീപ്യമാണ് ദരിദ്രരെ വികസനത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കുന്നത്. ദരിദ്രരിൽ നിന്നും നാം സുവിശേഷം പഠിക്കേണ്ടതുണ്ട് എന്ന ചിന്ത വളരെ പ്രധാനമാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ജ്ഞാനമുണ്ട്. എല്ലാവിധ പ്രതിസന്ധികളിലും അതിജീവനത്തിന്റെ പാഠങ്ങൾ അവർ പഠിക്കുന്നത് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസത്തിലൂടെയാണ്. മറ്റാരും സഹായിക്കാനില്ലാത്ത സാഹചര്യത്തിൽ ദൈവത്തിൽ മാത്രം അഭയം പ്രാപിക്കുന്ന അവരുടെ ആത്മീയത ഏറെ ആഴമുള്ളതാണ്. സുരക്ഷിതത്വത്തിന്റെ നടുവിൽ ജീവിക്കുന്നവർക്ക് ഈ ജ്ഞാനം ലഭിക്കണമെങ്കിൽ ദരിദ്രരുടെ അനുഭവങ്ങളെ ശ്രവിക്കണമെന്നും പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ചെറിയ പരാതികളെ
അവരുടെ വലിയ കഷ്ടപ്പാടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം എത്രത്തോളം ലളിതമാക്കേണ്ടതുണ്ടെന്ന ബോധ്യം നമുക്കുണ്ടാകും. ദരിദ്രരുടെ ദാരിദ്ര്യം നമ്മെ തിരുത്തുകയും ലളിതമായ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ സമഗ്ര വികസനമെന്നത് കേവലം സാമ്പത്തിക വളർച്ചയല്ല, അത് ആത്മീയവും സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയും കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഈ വികസന പ്രക്രിയയിൽ ദരിദ്രരെ മാറ്റിനിർത്തുവാൻ സാധിക്കില്ല. അവരെ വികസനത്തിന്റെ ലക്ഷ്യങ്ങളായി മാത്രം കാണാതെ വികസനത്തിന്റെ പങ്കാളികളായി കാണണം. ദരിദ്രരുടെ അനുഭവങ്ങളിൽ നിന്നും ഉയരുന്ന ജ്ഞാനം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് ഏറെ അനിവാര്യമാണ്. അവർ പ്രദർശിപ്പിക്കുന്ന ഐക്യദാർഢ്യം, പരസ്പര സഹായം, സഹനശക്തി എന്നിവ ആധുനിക ലോകത്തിന് ഏറെ മാതൃകയാണ്. സമ്പന്നതയുടെയും ഉപഭോഗ സംസ്കാരത്തിന്റെയും ഇടയിൽ വഴിതെറ്റിപ്പോകുന്ന മനുഷ്യന് ദരിദ്രരുടെ ജീവിതം ഒരു വഴികാട്ടിയാണ്. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനും അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും ദാരിദ്ര്യം ഒരു തടസ്സമല്ലെന്ന് അവർ തെളിയിക്കുന്നു. ചുരുക്കത്തിൽ, ദരിദ്രർക്ക് സഭയുടെയും സമൂഹത്തിന്റെയും ഹൃദയഭാഗത്താണ് സ്ഥാനം എന്നുള്ളതാണ് പാപ്പ പ്രത്യേകമായി പറഞ്ഞുവെക്കുന്നത്. അവരെ കേവലം ഗുണഭോക്താക്കളായി കാണുന്ന മനോഭാവം ഉപേക്ഷിച്ച് ലോകത്തെ പരിവർത്തനം ചെയ്യുവാൻ കഴിവുള്ള ശക്തികളായി അവരെ അംഗീകരിക്കണം. അവരുടെ അന്തസ്സ് തിരിച്ചറിയുന്നതും അവരുടെ അവകാശങ്ങൾക്കായി പോരാടുന്നതും ക്രിസ്തീയ ദൗത്യത്തിന്റെ ഭാഗമാണെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. അപ്പസ്തോലിക പ്രബോധനത്തിലെ ഈ വാക്കുകൾ തുടർന്ന് പാപ്പ തന്റെ പല സന്ദേശങ്ങളിലും എടുത്തു പറയുന്നതും ലോകത്തിന് വലിയ ഒരു ആഹ്വാനമാണ്. ദരിദ്രരിലൂടെയുള്ള ഈ വികസന കാഴ്ചപ്പാട് മനുഷ്യനെ കൂടുതൽ വിനീതനും സ്നേഹസമ്പന്നനുമാക്കുന്നു. മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും അപ്രകാരം ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തുവാനും നമ്മെ സഹായിക്കുന്നു. എല്ലാവർക്കും പങ്കുചേരാവുന്ന ജീവിതത്തിന്റെ മേശ യാഥാർത്ഥ്യമാകുമ്പോൾ മാത്രമേ മാനവികത അതിന്റെ പൂർണതയിൽ എത്തുകയുള്ളൂ. ദരിദ്രരോടുള്ള ഈ ആദരവും സ്നേഹവും കലർന്ന സമീപനമാണ് ലോകത്തെ കൂടുതൽ നീതിയുള്ളതും സമാധാനപൂർണവുമാക്കുന്നത്. അവരുടെ ലളിതമായ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സുവിശേഷമനുസരിച്ച് ജീവിക്കുന്നത്. ഇത് കേവലം ദരിദ്രരുടെ പുരോഗതി മാത്രമല്ല, മറിച്ച് മനുഷ്യരാശിയുടെ മുഴുവൻ ആത്മീയവും ഭൗതികവുമായ സമഗ്ര വികസനമാണ് ലക്ഷ്യം വയ്ക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ജേക്കബ് ആക്കനത്ത് MCBS വരികൾക്ക് ഫാദർ ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ട് സംഗീതം പകർന്ന ഗാനം. ആലപിക്കുന്നത് കേദാർനാഥും വൈഗ മേരി ജോയും.

Die Trommeln rufen zu den Waffen. Washingtons